ശ്രീ എ ബാലകൃഷ്ണ കമ്മത്ത് ഓൺ ദ മൃദംഗം ആൻഡ് ശ്രീ വൈക്കം എൻ ഗോപാലകൃഷ്ണൻ ഓൺ ദ ഘട്ടം. ദിസ് ബ്രോഡ്കാസ്റ്റ് വാസ് റെക്കോർഡ് അറ്റ് ആകാശവാണി തിരുവനന്തപുരം ആൻഡ് കെയിം ടു യു ഫ്രോം ദ ഡൽഹി സ്റ്റേഷൻ ഓഫ് ആകാശവാണി.